0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം

0: സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണങ്ങളും കേൾക്കാം. വാർത്തകൾ. ദൈവിക സൃഷ്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കണം. പാപ്പ. സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിൽ സൃഷ്ടാവിന്റെ മഹത്വം തിരിച്ചറിയുന്നതിന് സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും ശക്തിയെയും കുറിച്ച് ധ്യാനിക്കുവാനുള്ള ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ക്ഷണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 1 കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിസ്മയം സൃഷ്ടാവിലേക്ക് നമ്മെ എത്തിക്കുന്നില്ലെങ്കിൽ അത് ഉപരിപ്ലവമായ ചിന്തകളായി ചുരുങ്ങുമെന്ന മുന്നറിയിപ്പും പാപ്പ നൽകി. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ കരവിരുതായ ആകാശത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഏവരുടെയും ദൃഷ്ടികൾ ഉയർത്തണമെന്നും അപ്രകാരം നമ്മുടെ ദൃഷ്ടിയും ഹൃദയവും തുറന്നിരിക്കുകയാണെങ്കിൽ സൃഷ്ടി മുഴുവനും സൃഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സൃഷ്ടിജാലങ്ങളുടെ സൗന്ദര്യം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നുവെന്നും ഇതാണ് മനുഷ്യരുടെ മേൽ അവൻ ചെലുത്തുന്ന ശ്രദ്ധയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നതുമെന്ന് പാപ്പ പറഞ്ഞു. തുടർന്ന് പ്രാർത്ഥനയ്ക്കും പൊതുഭവനത്തെ പരിപാലിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന 5 നീണ്ടുനിൽക്കുന്ന സൃഷ്ടിയുടെ കാലത്തെ അടിവരയിട്ടുകൊണ്ട് ഈ ദിവസത്തിലും വരും ദിവസങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഉന്മാദത്തിൽ നിന്ന് വിട്ടുമാറി നാം ഭാഗമാകുന്ന മഹത്തായ ഐക്യം ആസ്വദിക്കുവാൻ സമയം കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. സകലത്തിന്റെയും രചയിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്ന സൃഷ്ടിയുടെ ശ്രുതിമധുരമായ ശബ്ദം കേൾക്കുവാൻ മനുഷ്യ സൃഷ്ടികളായ കാര്യങ്ങളെ നമുക്ക് നിശബ്ദമാക്കാമെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടൽ ആധികാരിക പാരിസ്ഥിതിക പരിവർത്തനത്തിലേക്കുള്ള ആദ്യപടിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നാശത്തിനായി ഉപയോഗിച്ചതിനെ ജീവിതത്തിലേക്കും ദരിദ്രരുടെ പരിചരണത്തിലേക്കും വിശക്കുന്നവരുടെ പോഷണത്തിനും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി പരിവർത്തനപ്പെടുത്തുവാൻ സൃഷ്ടിയുടെ കാലം സഹായകരമാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. തന്റെ വചനസന്ദേശത്തിന്റെ അവസാനം പാപ്പ ഫ്രാൻസിസ് അസീസിയുടെ സൃഷ്ടിയുടെ സ്തോത്രഗീതം ആലപിക്കുകയും ചെയ്തു. ജലം പരിപാലിക്കുന്നത് സൃഷ്ടാവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പാപ്പ. മനുഷ്യജീവിതത്തിന്റെ അവശ്യഘടകങ്ങളിൽ ഒന്നായ ജലം ഓരോ വ്യക്തിയുടെയും അവകാശമാണെന്നും അല്ലാതെ വിപണിയുടെ തന്ത്രങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചരക്കുവസ്തു അല്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജലത്തിന്റെ പരിപാലനത്തിനായി പ്രാർത്ഥിക്കുവാൻ ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല സെപ്റ്റംബർ മാസത്തിലേക്കുള്ള പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഈ പ്രത്യേക പ്രമേയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 1 സൃഷ്ടി സംരക്ഷണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിലാണ് പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ജലം ഫലഭൂയിഷ്ഠതയുടെയും പുതുമയുടെയും പ്രത്യാശയുടെയും ഉറവിടമാണെന്നും ദാഹം ശമിപ്പിക്കുകയും ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദാനമാണെന്നും പ്രാർത്ഥനയിൽ പാപ്പ അടിവരയിടുന്നു. അതിനാൽ കൃതജ്ഞതയോടും നീതിയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജലം സംരക്ഷിക്കുക എന്ന ആഹ്വാനമാണ് ഈ പ്രാർത്ഥനയിലൂടെ പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. ആണവ പരീക്ഷണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ആണവ പരീക്ഷണങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിലവിലെയും ഭാവിയിലെയും തലമുറകളെ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം ആഹ്വാനം ചെയ്തു. ആണവ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്നും തുടരുകയാണെന്ന് പരിശുദ്ധ സിംഹാസനം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയ ജനവിഭാഗങ്ങളും മറ്റ് ബാധിത സമൂഹങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഭാവി തലമുറകളും ശാരീരിക, മാനസിക, സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ സമാധാനം സംരക്ഷിക്കുവാനാവില്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ആണവ പ്രതിരോധത്തെ ആശ്രയിക്കുന്ന പ്രവണത, വർദ്ധിച്ചുവരുന്ന ആക്രമണാത്മക ആണവ പ്രസ്താവനകൾ എന്നിവ ആശങ്കാജനകമാണെന്നും വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ നടത്തിയ പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് പാപ്പ ഈ ബുധനാഴ്ച സംസാരിച്ചത്. സെപ്റ്റംബർ മാസം 2 പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ചയുടെ ഇടം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ തുറസായ ചത്തുരം ആയിരുന്നു. ബസിലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പ എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. തുടർന്ന് ഏവരെയും അഭിവാദ്യം ചെയ്തു കടന്നുവരവേ ഏതാനും കുട്ടികളെ ആശീർവദിക്കുകയും ചെയ്തു. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിൽ എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പ്രാദേശിക സമയം 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 16 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു.
1: Buongiorno e benvenuti. Con l'incontro odierno iniziamo a riflettere sulla Costituzione pastorale Gaudium et Spes con cui il Concilio Vaticano II
0: 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. അതിനനുസരിച്ച് പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് ഈ ബുധനാഴ്ച പാപ്പ സംസാരിച്ചത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമകാലിക ലോകവുമായുള്ള സഭയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിഷയം ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഗൗദിയം എത്ത് സ്പേസ് എന്ന പ്രമാണരേഖയെക്കുറിച്ച് ചിന്തിക്കുവാൻ നാം ആരംഭിക്കുന്നു. 1962 ഒക്ടോബർ 11 തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും സഭയുടെ നന്മയ്ക്കായി ജ്ഞാനപൂർവം ക്രമീകരിച്ചുകൊണ്ടുമാണ് അവ പ്രവർത്തിക്കുന്നത്. 3 ശേഷം ഗൗദിയം എത്ത് സ്പേസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള വിവേചനത്തെ സഭയുടെ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി അംഗീകരിക്കുകയും സഭയുടെ അജപാലന സ്വഭാവത്തെ അതിന്റെ ഘടനാപരമായ സവിശേഷതയായി അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് അജപാലന ഭരണഘടന എന്ന നിർവചനം ഉണ്ടായത്. ഇത് നിഷ്കളങ്കമായ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യാവതാരം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ക്രിസ്തുവിന്റെ രഹസ്യത്തോടുള്ള നവമാക്കപ്പെട്ട വിശ്വസ്തതയെക്കുറിച്ചാണ്. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. കൂടാതെ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകിക്കൊണ്ട് മരണത്തിന് വിധേയനായി പാപത്തിന്റെ അനന്തരഫലങ്ങൾ സ്വയം ഏറ്റെടുത്തു. മനുഷ്യരാശിയോടുള്ള ഈ പങ്കുവയ്ക്കലാണ് ക്രിസ്തു സഭയോട് ആവശ്യപ്പെടുന്ന വഴി. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഭരണഘടനയായ ഗൗദിയം എത്ത് സ്പേസ് ആരംഭിക്കുന്നത് ഇന്നത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ദരിദ്രരുടെയും കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സന്തോഷങ്ങളും പ്രത്യാശകളും ദുഃഖങ്ങളും വ്യസനങ്ങളും സഭ തന്റേതായി തന്നെ അനുഭവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടും ചരിത്രത്തോടും വ്യക്തികളുടെ ജീവിതത്തോടും, പ്രത്യേകിച്ച് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗവും ആഴത്തിലുള്ളതുമായ മാറ്റത്തോടുമുള്ള നിഷ്ക്രിയത്വത്തിൽ നിന്നും ഉദാസീനതയിൽ നിന്നും

0: പുറത്തുകടക്കുവാൻ നമ്മെ വിളിക്കുന്ന ഒരു പങ്കുവയ്ക്കലാണ്. നിസ്സംഗരായ കാഴ്ചക്കാരായി തുടരുവാൻ സാധ്യമല്ല, മറിച്ച് ഹൃദയപൂർവം കേൾക്കുകയും നമ്മോട് ചോദ്യമുന്നയിക്കുവാൻ അനുവദിക്കുകയും അതിൽ പങ്കാളികളാകുകയും വേണം. ക്രിസ്തുവിനോടൊപ്പവും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ പിന്തുണയ്ക്കപ്പെട്ടും വിശ്വാസികൾ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അനീതിയാലും വിവേചനത്താലും അക്രമത്താലും അടിച്ചമർത്തപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ പങ്കുവയ്ക്കലിലൂടെയും പ്രതിബദ്ധതയിലൂടെയും മാത്രമേ യോജിച്ച പ്രതികരണങ്ങളിലേക്ക് എത്തുവാൻ കഴിയൂ. എല്ലായ്പ്പോഴും ഈ ഉറപ്പിൽ ആശ്രയിച്ചുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അർത്ഥത്തിൽ മനുഷ്യരാശിയോടുള്ള സാമീപ്യം സംഭവങ്ങളെയും അതുപോലെ തന്നെ വെളിപ്പാടിനെയും കൂടുതൽ ആഴത്തിൽ വായിച്ചറിയുന്നതിനുള്ള വഴി തുറക്കുന്നു. ഇതേ വീക്ഷണത്തിൽ ഗൗതിയം എത്ത് സ്പേസ് കാലത്തിന്റെ അടയാളങ്ങൾ പരിശോധിക്കുകയും അവയെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന സഭയുടെ നിരന്തരമായ കടമയെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ കൗൺസിൽ ഭരണഘടന സഭയെ നിരന്തരമായ മാനസാന്തരത്തിനായുള്ള പ്രതിബദ്ധതയിലേക്ക് ക്ഷണിച്ചു. കാരണം സഭ ഭൗമികമായ യാതൊരു അഭിലാഷത്താലും പ്രേരിതയല്ലെന്നും മറിച്ച് പരിശുദ്ധാത്മാവായ ആശ്വാസകന്റെ മാർഗനിർദ്ദേശത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിധിക്കുവാനല്ല രക്ഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനുമായി ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിന്റെ സ്വന്തം ദൗത്യം തുടരുക എന്ന ഏക ലക്ഷ്യമാണ് അവൾക്കുള്ളതെന്നും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇത് കേവലം ഒരു ധാർമ്മിക നിലപാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരോടുള്ള ബാധ്യത സാംസ്കാരികമോ സാമൂഹ്യശാസ്ത്രപരമോ രാഷ്ട്രീയമോ ദാർശനികമോ ആയ ഒരു വിഷയം ആകുന്നതിനു മുൻപ് തന്നെ ഒരു ദൈവശാസ്ത്രപരമായ കാര്യമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവരുടെ അവകാശവാദങ്ങളിൽ നമ്മുടെ ശബ്ദം അവർക്ക് നൽകുവാനും അതോടൊപ്പം അവരുടെ സുഹൃത്തുക്കളാകുവാനും അവരെ കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരിലൂടെ ദൈവം നമ്മോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന രഹസ്യാത്മകമായ ജ്ഞാനം സ്വീകരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ പങ്കുവയ്ക്കൽ യാഥാർത്ഥ്യത്തെ ഏറ്റെടുക്കുവാനും സമകാലിക ലോകത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തെ സവിശേഷമാക്കുന്ന വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടുവാനും നമ്മെ പ്രതിബദ്ധരാക്കുന്നു. ഉദാഹരണത്തിന്, നിരന്തരം പുതിയ സാധ്യതകൾ നൽകുന്ന എന്നാൽ ചിലർക്കു മാത്രമായി പരിമിതപ്പെടുന്ന മനുഷ്യന് എല്ലായ്പ്പോഴും അതിനെ തന്റെ സേവനത്തിലാക്കുവാൻ കഴിയാത്ത ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി, അല്ലെങ്കിൽ ഏതു ദിശ നൽകണം എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിറഞ്ഞുനിൽക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അല്ലെങ്കിൽ സമ്പത്ത്, സാധ്യതകൾ, സാമ്പത്തിക ശക്തി എന്നിവയുടെ കൂടുതൽ ലഭ്യത, എന്നാൽ ഇവയെല്ലാം നിർഭാഗ്യവശാൽ കൗൺസിലിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ ഇന്നും അത് ലോകത്തിലെ നിവാസികളിൽ വലിയൊരു വിഭാഗത്തെ ഇപ്പോഴും വിശപ്പും ദാരിദ്ര്യവും മൂലം പീഡിതരാക്കുന്നു. അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ഭാവി അപകടത്തിലാണെന്ന പൊതുവായ അവബോധവും അതേസമയം സ്വാർത്ഥമായ ഉപഭോഗം ഉപേക്ഷിക്കുവാനുള്ള കഴിവില്ലായ്മയും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് യുദ്ധം എന്ന മിഥ്യാധാരണയും ഇതിന് ഉദാഹരണങ്ങളാണ്. ആഴത്തിലുള്ള മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട, അതിൽ നിന്ന് ആശങ്കാജനകമായ അസന്തുലിതാവസ്ഥകൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ സേവിക്കുവാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളെയും അവനിൽ വസിക്കുന്ന ആഗ്രഹങ്ങളെയും ശ്രദ്ധിച്ചും സ്വീകരിച്ചും ക്രിസ്തുവിൽ മനുഷ്യചരിത്രത്തിന്റെ മുഴുവൻ താക്കോലും കേന്ദ്രവും ലക്ഷ്യവും കാണിച്ചുകൊടുത്തുകൊണ്ടാണ് സഭ ഇത് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് സഭയിൽ എല്ലാ തലങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന്റെ കരുണാപൂർവമായ ശൂന്യവൽക്കരണം സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്തു ദൈവത്തോട് സമനായിരിക്കുക എന്നത് ഒരു പ്രത്യേക അവകാശമായി കരുതിയില്ല, മറിച്ച് ഒരു ദാസന്റെ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് സ്വയം ശൂന്യനാക്കി മരണത്തോളം, അതായത് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സന്തോഷവും പ്രത്യാശയും ഗൗതിയും എത്ത് സ്പേസ് നമ്മുടെ കാലത്തെ സ്ത്രീ പുരുഷന്മാരോട് സാമീപ്യം പുലർത്തിക്കൊണ്ട് സുവിശേഷം പ്രഖ്യാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന സഭയുടെ സവിശേഷ അടയാളങ്ങളായിരിക്കട്ടെ.
1: കാരി ഫ്രത്തേലി സൊരേല്ലേ, ലാ ജോയ ലാ സ്പെറാൻസ ഗൗഡിയും എത്ത് സ്പേസ് സിയനോ ഇ ട്രാറ്റി ഡിസ്റ്റിൻറ്റീവി di una Chiesa che annuncia e testimoni il Vangelo, facendosi prossima alle donne e agli uomini del nostro tempo.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണങ്ങളും കേൾക്കാം. വാർത്തകൾ. ദൈവിക സൃഷ്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കണം. പാപ്പ. സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിൽ സൃഷ്ടാവിന്റെ മഹത്വം തിരിച്ചറിയുന്നതിന് സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും ശക്തിയെയും കുറിച്ച് ധ്യാനിക്കുവാനുള്ള ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ക്ഷണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 1 കസ്തൽ ഗന്തോൾഫോയിൽ

ലൗദാത്തോ സി ഗ്രാമത്തിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിസ്മയം സ്രഷ്ടാവിലേക്ക് നമ്മെ എത്തിക്കുന്നില്ലെങ്കിൽ അത് ഉപരിപ്ലവമായ ചിന്തകളായി ചുരുങ്ങുമെന്ന മുന്നറിയിപ്പും പാപ്പ നൽകി. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ കരവിരുതായ ആകാശത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഏവരുടെയും ദൃഷ്ടികൾ ഉയർത്തണമെന്നും, അപ്രകാരം നമ്മുടെ ദൃഷ്ടിയും ഹൃദയവും തുറന്നിരിക്കുകയാണെങ്കിൽ സൃഷ്ടി മുഴുവനും സ്രഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സൃഷ്ടിജാലങ്ങളുടെ സൗന്ദര്യം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നുവെന്നും, ഇതാണ് മനുഷ്യരുടെ മേൽ അവൻ ചെലുത്തുന്ന ശ്രദ്ധയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നതുമെന്ന് പാപ്പ പറഞ്ഞു. തുടർന്ന് പ്രാർത്ഥനയ്ക്കും പൊതുഭവനത്തെ പരിപാലിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന 5 ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന സൃഷ്ടിയുടെ കാലത്തെ അടിവരയിട്ടുകൊണ്ട് ഈ ദിവസത്തിലും വരും ദിവസങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഉന്മാദത്തിൽ നിന്ന് വിട്ടുമാറി നാം ഭാഗമാകുന്ന മഹത്തായ ഐക്യം ആസ്വദിക്കുവാൻ സമയം കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. സകലത്തിന്റെയും രചയിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്ന സൃഷ്ടിയുടെ ശ്രുതിമധുരമായ ശബ്ദം കേൾക്കുവാൻ മനുഷ്യ സൃഷ്ടികളായ കാര്യങ്ങളെ നമുക്ക് നിശബ്ദമാക്കാമെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടൽ ആധികാരിക പാരിസ്ഥിതിക പരിവർത്തനത്തിലേക്കുള്ള ആദ്യ പടിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നാശത്തിനായി ഉപയോഗിച്ചതിനെ ജീവിതത്തിലേക്കും ദരിദ്രരുടെ പരിചരണത്തിലേക്കും വിശക്കുന്നവരുടെ പോഷണത്തിനും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി പരിവർത്തനപ്പെടുത്തുവാൻ സൃഷ്ടിയുടെ കാലം സഹായകരമാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. തന്റെ വചനസന്ദേശത്തിന്റെ അവസാനം പാപ്പ ഫ്രാൻസിസ് അസീസിയുടെ

0: മാസത്തിലേക്കുള്ള പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഈ പ്രത്യേക പ്രമേയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 1-ാം തീയതി സൃഷ്ടി സംരക്ഷണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിലാണ് പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ജലം ഫലഭൂയിഷ്ഠതയുടെയും പുതുമയുടെയും പ്രത്യാശയുടെയും ഉറവിടമാണെന്നും ദാഹം ശമിപ്പിക്കുകയും ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദാനമാണെന്നും പ്രാർത്ഥനയിൽ പാപ്പ അടിവരയിടുന്നു. അതിനാൽ കൃതജ്ഞതയോടും നീതിയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജലം സംരക്ഷിക്കുക എന്ന ആഹ്വാനമാണ് ഈ പ്രാർത്ഥനയിലൂടെ പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. ആണവ പരീക്ഷണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ആണവ പരീക്ഷണങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിലവിലെയും ഭാവിയിലെയും തലമുറകളെ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം ആഹ്വാനം ചെയ്തു. ആണവ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്നും തുടരുകയാണെന്ന് പരിശുദ്ധ സിംഹാസനം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയ ജനവിഭാഗങ്ങളും മറ്റ് ബാധിത സമൂഹങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഭാവി തലമുറകളും ശാരീരിക, മാനസിക, സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ സമാധാനം സംരക്ഷിക്കുവാനാവില്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ആണവ പ്രതിരോധത്തെ ആശ്രയിക്കുന്ന പ്രവണത, വർദ്ധിച്ചുവരുന്ന ആക്രമണാത്മക ആണവ പ്രസ്താവനകൾ എന്നിവ ആശങ്കാജനകമാണെന്നും വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 2-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ നടത്തിയ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് പാപ്പ ഈ ബുധനാഴ്ച സംസാരിച്ചത്. സെപ്റ്റംബർ മാസം 2-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചയുടെ ഇടം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ തുറസ്സായ ചത്തുരം ആയിരുന്നു. ബസിലിക്കയുടെ അങ്കണത്തിലേക്ക് എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തുറന്ന വെളുത്ത വാഹനത്തിൽ പാപ്പ എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. തുടർന്ന് ഏവരെയും അഭിവാദ്യം ചെയ്തു കടന്നുവരവെ ഏതാനും കുട്ടികളെ ആശീർവദിക്കുകയും ചെയ്തു. വാഹനം പടവുകളിലൂടെ പ്രസംഗവേദിക്കരികിൽ എത്തിയപ്പോൾ പാപ്പ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പ്രാദേശിക സമയം 10 മണിക്ക് ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനുവേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു.
1: ഫ്രാറ്റെല്ലെ സോറെല്ലെ, ബോൺജോർനോ എ ബെൻവെനുതി. കോൺ ലിൻകോൺട്രോ ഒഡിയർനോ ഇനിസിയാമോ എ റിഫ്ലെറ്ററെ സുല്ല കോസ്റ്റിറ്റ്യൂസിയോനെ പാസ്റ്റോറാലെ ഗൗഡിയം എറ്റ് സ്പേസ്.
0: 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2-ാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. അതിനനുസരിച്ച് പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പേസിന്റെ 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയാണ് ഈ ബുധനാഴ്ച പാപ്പ സംസാരിച്ചത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം ഏവർക്കും. സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ 2-ാം വത്തിക്കാൻ

0: കൗൺസിൽ സമകാലിക ലോകവുമായുള്ള സഭയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിഷയം ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഗൗദിയം എത്തസ്പേസ് എന്ന പ്രമാണരേഖയെക്കുറിച്ച് ചിന്തിക്കുവാൻ നാം ആരംഭിക്കുന്നു. 1962 ഒക്ടോബർ 11 തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ വിശുദ്ധ ജോൺ 23 പാപ്പ അനർത്ഥത്തിന്റെ പ്രവാചകന്മാരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവർ മതത്തോടുള്ള തീക്ഷ്ണമായ ആവേശത്താൽ ജ്വലിച്ചിരുന്നുവെങ്കിലും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞ നൂറ്റാണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൂർണമായും മോശമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൂടാതെ ചരിത്രത്തിൽ നിന്നും പഠിക്കുവാനായി തങ്ങൾക്ക് ഒന്നുമില്ലെന്ന മട്ടിൽ പെരുമാറുന്ന അവസ്ഥയിലേക്കും അവർ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ നിന്നാണ് കൗൺസിൽ പിതാക്കന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഉദിക്കുന്നത്. മനുഷ്യചരിത്രത്തിലെ സംഭവ വികാസങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനുഷ്യരാശി ഒരു പുതിയ കാര്യക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നുന്ന ഈ സാഹചര്യത്തിൽ ദൈവീക പരിപാലനയുടെ രഹസ്യാത്മകമായ പദ്ധതികളെയാണ് കൂടുതലായി കാണേണ്ടത്. ആ പദ്ധതികൾ മനുഷ്യരുടെ പ്രവർത്തനത്തിലൂടെ തുടർച്ചയായ കാലഘട്ടങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. പലപ്പോഴും അവരുടെ പ്രതീക്ഷകൾക്കതീതമായും മനുഷ്യരുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും സഭയുടെ നന്മയ്ക്കായി ജ്ഞാനപൂർവം ക്രമീകരിച്ചുകൊണ്ടുമാണ് അവ പ്രവർത്തിക്കുന്നത്. 3 ശേഷം ഗൗദിയം എത്തസ്പേസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള വിവേചനത്തെ സഭയുടെ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി അംഗീകരിക്കുകയും സഭയുടെ അജപാലന സ്വഭാവത്തെ അതിന്റെ ഘടനാപരമായ സവിശേഷതയായി അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് അജപാലന ഭരണഘടന എന്ന നിർവചനം ഉണ്ടായത്. ഇത് നിഷ്കളങ്കമായ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യാവതാരം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ക്രിസ്തുവിന്റെ രഹസ്യത്തോടുള്ള നവമാക്കപ്പെട്ട വിശ്വസ്തതയെക്കുറിച്ചാണ്. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. കൂടാതെ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകിക്കൊണ്ട് മരണത്തിനു വിധേയനായി പാപത്തിന്റെ അനന്തരഫലങ്ങൾ സ്വയം ഏറ്റെടുത്തു. മനുഷ്യരാശിയോടുള്ള ഈ പങ്കുവയ്ക്കലാണ് ക്രിസ്തു സഭയോട് ആവശ്യപ്പെടുന്ന വഴി. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഭരണഘടനയായ ഗൗദിയം എത്തസ്പേസ് ആരംഭിക്കുന്നത് ഇന്നത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ദരിദ്രരുടെയും കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സന്തോഷങ്ങളും പ്രത്യാശകളും ദുഃഖങ്ങളും വ്യസനങ്ങളും സഭ തന്റേതായി തന്നെ അനുഭവിക്കുന്നു എന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടും ചരിത്രത്തോടും വ്യക്തികളുടെ ജീവിതത്തോടും, പ്രത്യേകിച്ച് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗവും ആഴത്തിലുള്ളതുമായ മാറ്റത്തോടുമുള്ള നിഷ്ക്രിയത്വത്തിൽ നിന്നും ഉദാസീനതയിൽ നിന്നും പുറത്തുകടക്കുവാൻ നമ്മെ വിളിക്കുന്ന ഒരു പങ്കുവയ്ക്കലാണ്. നിസ്സംഗരായ കാഴ്ചക്കാരായി തുടരുവാൻ സാധ്യമല്ല, മറിച്ച് ഹൃദയപൂർവം കേൾക്കുകയും നമ്മോട് ചോദ്യമുന്നയിക്കുവാൻ അനുവദിക്കുകയും അതിൽ പങ്കാളികളാകുകയും വേണം. ക്രിസ്തുവിനോടൊപ്പവും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ പിന്തുണയ്ക്കപ്പെട്ടും വിശ്വാസികൾ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അനീതിയാലും വിവേചനത്താലും അക്രമത്താലും അടിച്ചമർത്തപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ പങ്കുവയ്ക്കലിലൂടെയും പ്രതിബദ്ധതയിലൂടെയും മാത്രമേ യോജിച്ച പ്രതികരണങ്ങളിലേക്ക് എത്തുവാൻ കഴിയൂ. എല്ലായ്പ്പോഴും ഈ ഉറപ്പിൽ ആശ്രയിച്ചുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അർത്ഥത്തിൽ മനുഷ്യരാശിയോടുള്ള സാമീപ്യം സംഭവങ്ങളെയും അതുപോലെ തന്നെ വെളിപ്പാടിനെയും കൂടുതൽ ആഴത്തിൽ വായിച്ചറിയുന്നതിനുള്ള വഴി തുറക്കുന്നു. ഇതേ വീക്ഷണത്തിൽ ഗൗദിയം എത്തസ്പേസ് കാലത്തിന്റെ അടയാളങ്ങൾ പരിശോധിക്കുകയും അവയെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന സഭയുടെ നിരന്തരമായ കടമയെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ കൗൺസിൽ ഭരണഘടന സഭയെ നിരന്തരമായ മാനസാന്തരത്തിനായുള്ള പ്രതിബദ്ധതയിലേക്ക് ക്ഷണിച്ചു. കാരണം സഭ ഭൗമികമായ യാതൊരു അഭിലാഷത്താലും പ്രേരിതയല്ലെന്നും മറിച്ച് പരിശുദ്ധാത്മാവായ ആശ്വാസകന്റെ മാർഗനിർദ്ദേശത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിധിക്കുവാനല്ല രക്ഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനുമായി ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിന്റെ സ്വന്തം ദൗത്യം തുടരുക എന്ന ഏക ലക്ഷ്യമാണ് അവൾക്കുള്ളതെന്നും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇത് കേവലം ഒരു ധാർമ്മിക നിലപാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരോടുള്ള ബാധ്യത സാംസ്കാരികമോ സാമൂഹ്യശാസ്ത്രപരമോ രാഷ്ട്രീയമോ ദാർശനികമോ ആയ ഒരു വിഷയം ആകുന്നതിനു മുൻപ് തന്നെ ഒരു ദൈവശാസ്ത്രപരമായ കാര്യമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവരുടെ അവകാശവാദങ്ങളിൽ നമ്മുടെ ശബ്ദം അവർക്ക് നൽകുവാനും അതോടൊപ്പം അവരുടെ സുഹൃത്തുക്കളാകുവാനും അവരെ കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരിലൂടെ ദൈവം നമ്മോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന രഹസ്യാത്മകമായ ജ്ഞാനം സ്വീകരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ പങ്കുവയ്ക്കൽ യാഥാർത്ഥ്യത്തെ ഏറ്റെടുക്കുവാനും സമകാലിക ലോകത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തെ സവിശേഷമാക്കുന്ന വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടുവാനും നമ്മെ പ്രതിബദ്ധരാക്കുന്നു. ഉദാഹരണത്തിന്, നിരന്തരം പുതിയ സാധ്യതകൾ നൽകുന്ന എന്നാൽ ചിലർക്കു മാത്രമായി പരിമിതപ്പെടുന്ന മനുഷ്യന് എല്ലായ്പ്പോഴും അതിനെ തന്റെ സേവനത്തിലാക്കുവാൻ കഴിയാത്ത ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി, അല്ലെങ്കിൽ ഏതു ദിശ നൽകണം എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിറഞ്ഞുനിൽക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അല്ലെങ്കിൽ സമ്പത്ത്, സാധ്യതകൾ, സാമ്പത്തിക ശക്തി എന്നിവയുടെ കൂടുതൽ ലഭ്യത. എന്നാൽ ഇവയെല്ലാം നിർഭാഗ്യവശാൽ കൗൺസിലിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ ഇന്നും അത് ലോകത്തിലെ നിവാസികളിൽ വലിയൊരു വിഭാഗത്തെ ഇപ്പോഴും വിശപ്പും ദാരിദ്ര്യവും മൂലം പീഡിതരാക്കുന്നു. അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ഭാവി അപകടത്തിലാണെന്ന പൊതുവായ അവബോധവും അതേസമയം സ്വാർത്ഥമായ ഉപഭോഗം ഉപേക്ഷിക്കുവാനുള്ള കഴിവില്ലായ്മയും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് യുദ്ധം എന്ന മിഥ്യാധാരണയും ഇതിന് ഉദാഹരണങ്ങളാണ്. ആഴത്തിലുള്ള മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട, അതിൽ നിന്ന് ആശങ്കാജനകമായ അസന്തുലിതാവസ്ഥകൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ സേവിക്കുവാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളെയും അവനിൽ വസിക്കുന്ന ആഗ്രഹങ്ങളെയും ശ്രദ്ധിച്ചും സ്വീകരിച്ചും ക്രിസ്തുവിൽ മനുഷ്യചരിത്രത്തിന്റെ മുഴുവൻ താക്കോലും കേന്ദ്രവും ലക്ഷ്യവും കാണിച്ചുകൊടുത്തുകൊണ്ടാണ് സഭ ഇത് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് സഭയിൽ എല്ലാ തലങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന്റെ കരുണാപൂർവമായ ശൂന്യവൽക്കരണം സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്തു ദൈവത്തോട് സമനായിരിക്കുക എന്നത് ഒരു പ്രത്യേക അവകാശമായി കരുതിയില്ല, മറിച്ച് ഒരു ദാസന്റെ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് സ്വയം ശൂന്യനാക്കി മരണത്തോളം, അതായത് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സന്തോഷവും പ്രത്യാശയും ഗൗതിയും എത്ത് സ്പേസ് നമ്മുടെ കാലത്തെ സ്ത്രീ പുരുഷന്മാരോട് സാമീപ്യം പുലർത്തിക്കൊണ്ട് സുവിശേഷം പ്രഖ്യാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന സഭയുടെ സവിശേഷ അടയാളങ്ങളായിരിക്കട്ടെ.
1: Cari fratelli e sorelle, la gioia e la speranza, gaudium et spes, siano i tratti distintivi di una chiesa che annuncia e testimonia il Vangelo, facendosi prossima alle donne e agli uomini del nostro tempo.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ദൈവവിളിയോടുള്ള പ്രതികരണം ഓരോ ദിവസവും പുതുക്കുവാൻ സെമിനാരിക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ. മൊൾഫേത്ത, അവേർസ എന്നിങ്ങനെയുള്ള ഇറ്റലിയിലെ പൂലിയയിലെ രണ്ട് ഇടങ്ങളിൽ നിന്നുള്ള സെമിനാരികളിൽ നിന്നുള്ള വൈദികാർത്ഥികളെ ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ മാസം 3-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ പഠനം, അച്ചടക്കം എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ സ്ഥാപിതമാണെങ്കിൽ മാത്രമേ അവയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. കർത്താവായ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ പഠിക്കുക എന്നതാണ് സെമിനാരിക്കാരുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കടമയെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യരെ വിളിക്കുന്ന രംഗം എടുത്തു പറഞ്ഞുകൊണ്ട് പാപ്പ വ്യക്തമാക്കി. കർത്താവ് താൻ ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് സുവിശേഷകൻ എടുത്തു പറയുന്നത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാട്ടുന്നുവെന്നും ഈ വിളി ഒരു മത്സരമോ അല്ലെങ്കിൽ മികച്ചത് തിരഞ്ഞെടുക്കുന്നതോ അല്ല, മറിച്ച് താൻ ആഗ്രഹിച്ചവരെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് നമ്മെ നിരാശപ്പെടുത്താത്ത സ്നേഹത്തിന്റെ അടയാളമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓരോ ദൈവവിളിയും ദൈവവുമായുള്ള ഒരു അടുപ്പമുള്ള സംഭാഷണത്തിൽ നിന്നാണ് ജനിക്കുന്നതെന്നും അത് പിന്നീട് നിശബ്ദതയിലും പ്രാർത്ഥനയിലും വളരുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ സംഭാഷണം സാധ്യമാക്കുന്നതിന് അവനോടൊപ്പമായിരിക്കുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ഫലപ്രാപ്തി സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിലാണ് അളക്കപ്പെടുന്നത് പാപ്പ. രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ പിരിമുറുക്കങ്ങളാൽ അടയാളപ്പെടുത്തിയ വിവിധ അറബ് നാടുകളിൽ അജപാലന ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുടെ സമിതി അംഗങ്ങൾക്ക് സെപ്റ്റംബർ മാസം 3-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. സന്ദേശത്തിൽ ഈ അറബ് നാടുകളിൽ ജനതകൾ നൽകിയിട്ടുള്ള രക്തസാക്ഷിത്വത്തിന്റെ ജീവിത സാക്ഷ്യം പാപ്പ അടിവരയിട്ടു പറഞ്ഞു. നിരവധി രക്തസാക്ഷികളിൽ ചിലരുടെ പേരുകൾ പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇനി പേരുകൾ അറിയപ്പെടാത്തവരെ ദൈവത്തിന് നന്നായി അറിയാമെന്നും സുവിശേഷത്തോടുള്ള അവരുടെ വിശ്വസ്തത ഏവർക്കും ഒരു മാതൃകയായി ഇന്നും തുടരുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദുർബലമായ സമൂഹം എന്ന നിലയിലും നിരവധി കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുന്ന നാടുകളും എന്ന നിലയിൽ ഇടയ ശുശ്രൂഷ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും മെത്രാന്മാരുടെ സാന്നിധ്യത്തിലൂടെ ദൈവത്തിന്റെ സാമീപ്യം മനുഷ്യർക്ക് ദൃശ്യമാകേണ്ടതിന് എല്ലായ്പ്പോഴും ജനതയോട് അടുപ്പമുള്ള ഇടയന്മാരായിരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ജനതയുടെ മുറിവുകൾ പങ്കുവയ്ക്കുവാനും അവരെ കേൾക്കുവാനും പിന്തുണയ്ക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിവുള്ളവരായിരിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. കൊളംബിയ ഭൂകമ്പം. രാഷ്ട്രപതിയുമായി പരിശുദ്ധ പിതാവ് ഫോണിൽ സംസാരിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 10-നുണ്ടായ ഭൂകമ്പ ദുരിതത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും രൂക്ഷമായി തുടരുന്ന കൊളംബിയയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ, പരിക്കേറ്റവർ, രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരോടുള്ള തന്റെ അഗാധമായ അടുപ്പവും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ മാസം 2-ാം തീയതി കൊളംബിയൻ പ്രസിഡന്റ് അബെലാർദോ ദില എസ്പ്രിയേലയുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു. വത്തിക്കാൻ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം എടുത്തു പറഞ്ഞത്. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ദുരന്തബാധിത പ്രദേശങ്ങളിലെ അവസ്ഥകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇറ്റലിയിലെ വെനെത്തോ പ്രവിശ്യയിൽ ദയാബദ്ധം നിയമവിധേയമാക്കുന്നു, എതിർപ്പുമായി വെനീസ് പാത്രിയാർക്കീസ്. ഇറ്റലിയുടെ വടക്കുഭാഗത്തുള്ള വെനെത്തോ പ്രവിശ്യയിൽ ഡോക്ടർമാരുടെ സഹായത്തോടെയുള്ള ആത്മഹത്യാ നിയമത്തിന് സെപ്റ്റംബർ മാസം 2-ാം തീയതി അംഗീകാരം നൽകി. എന്നാൽ പ്രവിശ്യയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെനീസിന്റെ പാത്രിയാർക്കീസ് ആർച്ച് ബിഷപ്പ് ഫ്രാൻചെസ്കോ മൊറാലിയ പ്രസ്താവന നടത്തി. നിയന്ത്രിക്കുവാൻ പ്രയാസകരമായ തകർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന സംസ്കാരവും ആരോഗ്യ സംരക്ഷണ മാതൃകയുമാണ് ഈ നടപടി മുൻപോട്ടു വയ്ക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കൊറിയയിലെ ആഗോള യുവജന സംഗമത്തിന് തെരുവിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് പ്രത്യേക ക്ഷണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങളെ ക്രിസ്തുവിന്റെ വികാരിയോടൊപ്പം ഒരുമിച്ചു ചേർക്കുന്ന ആഗോള യുവജന സംഗമം 2027 ജൂലൈ മാസം ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സെയൂളിൽ നടക്കുന്നു. തദവസരത്തിൽ തെരുവുകളിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് കത്തോലിക്ക സഭ പ്രത്യേകമായ ക്ഷണം നൽകി. കൊറിയയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തെരുവുകുട്ടികൾക്കുമായി ജീവിതം സമർപ്പിച്ച വിൻസെൻസോ ബോർദോയാണ് "ഞാൻ നിങ്ങളെ സെയൂളിൽ കാത്തിരിക്കുന്നു" എന്ന തന്റെ പുതിയ പുസ്തകം വഴിയായി. മിഷനറി പ്രവർത്തനവും യുവജന സംഗമവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ വരച്ചു കാട്ടുകയും സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ രണ്ടാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

വ്യവസായ വിപ്ലവത്തിലൂടെ വന്ന പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഒരു യുഗത്തിന്റെ മുഴുവൻ മാറ്റത്തിന്റെ സമയം എന്നാണ് ഈ പരിവർത്തനം അറിയപ്പെട്ടത്. വൻകിടക്കാരുടെ ഇടയിൽ ചെറുകിടക്കാർ താഴ്ന്നുപോയപ്പോൾ മനുഷ്യകുലത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുന്നതിനായി ലിയോ 13-ാമൻ നൽകിയ ആഹ്വാനം പ്രവാചക ശബ്ദത്തിന്റെ ഗാംഭീര്യം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഈ ഒരു യുഗമാറ്റം ഇന്നും ഒരു യാഥാർത്ഥ്യമായി തുടരുന്നതിനാൽ ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ന് സഭ ഒരു വലിയ യുഗമാറ്റത്തെ അഭിമുഖീകരിക്കുന്ന സത്യം നാം ഉൾക്കൊള്ളേണ്ടതാണ്. സഭയുടെ കാത്തോലിക്ക മാനം ക്രിസ്തുവിന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നുവെങ്കിലും ഓരോ പാപ്പമാരുടെയും ശുശ്രൂഷ കാലഘട്ടം ഏറെ വെല്ലുവിളികളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ലിയോ 14-ാമൻ പാപ്പായുടെ ആദ്യ വാക്കുകളിൽ മുഴങ്ങിക്കേട്ട യുഗമാറ്റം നിർമ്മിത ബുദ്ധിയുടെ ലോകം കൊണ്ടുവന്ന അഭൂതപൂർവമായ മാറ്റങ്ങളാണ്. ശാസ്ത്രത്തിന്റെ ഈ അത്യാധുനികമായ വികാസത്തിൽ മനുഷ്യന്റെ അന്തസ്സ്, നീതി, ജോലി എന്നിവയുടെ സംരക്ഷണത്തിനായുള്ള വെല്ലുവിളികളെ ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം എടുത്തു പറയുകയും തന്റെ ശുശ്രൂഷ മണ്ഡലം ഏതു തരത്തിലായിരിക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. 60 ദശലക്ഷം മരണങ്ങളോടെ 1945 May 8 അവസാനിച്ച 2-ാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതയെയും പാപ്പ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. 1965 ഐക്യരാഷ്ട്രസഭയിൽ പോൾ 6-ാമൻ പാപ്പ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം, ഇനിയൊരിക്കലും യുദ്ധം ചെയ്യരുതേ എന്നത് ലിയോ 14-ാമൻ പാപ്പ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ സാക്ഷി നിർത്തി വീണ്ടും ഓർമ്മപ്പെടുത്തി. ഒരു ക്രൈസ്തവന് തന്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുവാൻ കഴിയില്ലെന്നും മറിച്ച് ഏറ്റവും ദുർബലമായതിൽ നിന്നും അവസാനത്തേതിൽ നിന്നും ആരംഭിച്ച് മനുഷ്യന്റെ സമഗ്രമായ കാഴ്ചപ്പാടിന് മുൻഗണന നൽകണം എന്നുമാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ആദ്യ സന്ദേശങ്ങളുടെ ഉള്ളടക്കം. ഈ ഒരു സാഹചര്യത്തിലാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുനർവായന നടത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ചാക്രിക ലേഖനത്തിന്റെ 2-ാം ഭാഗം പ്രസ്ഥാനങ്ങളുടെ സമന്വയം, പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്ന തലക്കെട്ടിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് നടമാടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന സമൂഹം സഭയാണെന്നതിൽ തെല്ലും സംശയമില്ല. ഇതുതന്നെയാണ് കത്തോലിക്കാ സഭയുടെ തലവന്റെ വാക്കുകൾക്ക് ഇന്നും ലോകം മുഴുവൻ അധിക ശ്രദ്ധ നൽകുന്നതിന്റെ കാരണവും. വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലും സഭ നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങൾക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല എന്ന് പല കാലങ്ങളിലായി നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ സമൂഹത്തിന്റെ അനിശ്ചിത അവസ്ഥകളിൽ സഭയ്ക്ക് നിശബ്ദത പാലിക്കുക അസാധ്യമാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നാം നിശബ്ദത പാലിക്കുകയാണെങ്കിൽ നാം പരാജയപ്പെട്ടു പോകുന്നു എന്ന ശക്തമായ വാക്കുകളും ലേഖനത്തിൽ ലിയോ 13-ാമൻ പാപ്പ ഉപയോഗിക്കുന്നു. ഈ ശ്രമങ്ങളിൽ മറ്റുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചാക്രിക ലേഖനം അടിവരയിടുന്നു. യാതൊരു വിവേചനവും കൂടാതെ ഇക്കാര്യത്തിൽ ഏവരെയും ഉൾപ്പെടുത്തണം എന്ന കാര്യവും ലിയോ 13-ാമൻ പാപ്പ എടുത്തു പറയുമ്പോൾ ലിയോ 14-ാമൻ പാപ്പായും തന്റെ പ്രഥമ സന്ദേശത്തിൽ ഇപ്രകാരം യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിനാണ് ആഹ്വാനം നൽകുന്നത്. ഇത്തരത്തിൽ സഭയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങളും ചാക്രിക ലേഖനം എടുത്തു പറയുന്നു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക, കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് ഇതിൽ ആദ്യത്തേത്. ലോകത്തിൽ നിന്നും സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ചിലപ്പോഴെങ്കിലും വൈവിധ്യങ്ങളെപ്പോലും അസമത്വങ്ങൾ എന്ന വിശേഷണം നൽകി പരസ്പരമുള്ള ശത്രുതയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഒരേ ബുദ്ധിശക്തി, ഒരേ ഉത്സാഹം, ആരോഗ്യം, ശക്തി എന്ന് നിർബന്ധം പിടിക്കുക സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവയെ അനിവാര്യമായ വ്യത്യാസങ്ങളെന്നാണ് ലിയോ 13-ാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നത്. സാമൂഹിക ജീവിതത്തിന് വ്യത്യസ്ത അഭിരുചികളും വ്യത്യസ്ത പദവികളും ആവശ്യമാണ് എന്നതുപോലെ അവയെ നിറവേറ്റുന്നതിനായി വ്യത്യസ്തമായ കഴിവുകളും കഠിനമായ അധ്വാനവും ആവശ്യമാണെന്നും ചാക്രിക ലേഖനം പറഞ്ഞുവെക്കുന്നു. 2-ാമത്തെ കാര്യം ഐക്യത്തിന്റെ ആവശ്യകതയാണ്. പരസ്പരം ഇണങ്ങാത്ത ഒരു ദ്വന്ദ്വയുദ്ധം നടത്തുന്നതിനാണ് പലപ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശ്രമിച്ചിരുന്നത്. സമ്പന്നരും തൊഴിലാളി വർഗവും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കാതെ മുൻപോട്ടു പോകുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യം സാധ്യമാക്കിക്കൊണ്ട് എല്ലാവർക്കും
അന്തസ്സാർന്ന രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കണം എന്നുള്ളതാണ് ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പരസ്പരം യോജിച്ചു പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന്റെ സമഗ്രമായ വളർച്ച കൈവരുന്നു എന്നതുപോലെ ഒന്നിന് മറ്റൊന്നിന്റെ പൂർണമായ സഹകരണം ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. അധ്വാനമില്ലാതെ മൂലധനത്തിനോ മൂലധനമില്ലാതെ അധ്വാനത്തിനോ നിലനിൽക്കാനാവില്ല എന്ന ചരിത്രപരമായ ആശയവും പാപ്പ എടുത്തു പറയുന്നു. മറ്റൊരു പ്രായോഗിക നിർദ്ദേശം സാമൂഹിക വർഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ സാമൂഹിക വർഗങ്ങൾ ഒരേ ലക്ഷ്യത്തിൽ ഒരുപോലെ യാത്ര ചെയ്യണം എന്നുള്ളത് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന ഒരാശയമാണ്. ധനികരെയും തൊഴിലാളി വർഗത്തെയും പരസ്പരം യോജിപ്പിക്കുന്നതിലും യോജിപ്പിലേക്ക് കൊണ്ടുവരുന്നതിലും സഭ നൽകുന്ന പ്രവർത്തനങ്ങളെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ഇന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇരുവരുടെയും പരസ്പരമുള്ള കടമകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനമാണ് ചാക്രിക ലേഖനം നൽകുന്നത്. ഇവിടെ തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രത്യേകമായ കടമകളും അടിവരയിട്ട് പറയുന്നു. ഈ കടമകൾ നീതിയുക്തമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാപ്പ വിവരിക്കുന്നത്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി പൂർണമായും വിശ്വസ്തതയോടെയും ചെയ്യുക, വസ്തുവിന് കേടുപാടുകൾ വരുത്തുകയോ ഉടമസ്ഥരുടെ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തുകയോ ചെയ്യരുത്, ഒരാളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അക്രമാസക്തമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുകയും കലാപമാക്കി അവയെ മാറ്റാതിരിക്കുകയും ചെയ്യുക, വലിയ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അനീതി ചെയ്യുന്നവരുമായി ഇടപഴകാതിരിക്കുക, ഇവയൊക്കെയാണ് തൊഴിലാളികളെന്ന നിലയിൽ ചെയ്യേണ്ടതെന്ന് ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം അടിമത്ത മനോഭാവം ഒഴിവാക്കുക, ക്രിസ്തീയ സ്വഭാവത്താൽ മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെ ബഹുമാനിക്കുക, സ്വന്തം പ്രവൃത്തിയിലൂടെ സത്യസന്ധമായി ജീവിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുക, ലാഭത്തിനുവേണ്ടി ഒരു വസ്തുവെന്ന മട്ടിൽ തൊഴിലാളികളെ ദുരുപയോഗം ചെയ്യാതിരിക്കുക, തൊഴിലാളിക്ക് തന്റെ മതപരമായ കടമകൾ നിറവേറ്റുന്നതിന് മതിയായ സൗകര്യങ്ങൾ നൽകുക, പ്രായത്തിനോ ലിംഗത്തിനോ അനുയോജ്യമല്ലാത്തതോ അയാളുടെ ശക്തിക്ക് ആനുപാതികമല്ലാത്തതോ ആയ ജോലി ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക, ന്യായമായ പ്രതിഫലം നൽകുക എന്നിങ്ങനെയുള്ള നീതിയുക്തമായ കടമകളാണ് ഒരു മുതലാളി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്നും പാപ്പ പ്രത്യേകം ചാക്രിക ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു. സമൂഹം സഭയെ കാണുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാലും മാതൃകയാലും നയിക്കപ്പെടുന്ന സഭ കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങൾ വെക്കുന്നു എന്നുള്ളത് സമൂഹം അംഗീകരിക്കുന്നൊരു സത്യമാണ്. അതിനാൽ സ്വർഗീയവും ശാശ്വതവുമായ വസ്തുക്കൾക്കുവേണ്ടി ഈ ലോകത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന് ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. അതിനാൽ ഈ ലോകത്തിലെ കഷ്ടതകൾക്ക് ഉന്നതവും മഹനീയവുമായ ഒരു ഭാവി പ്രത്യാശ പാപ്പ നൽകുന്നു. ഈ ലോകത്തിൽ സമ്പത്തിന്റെ ശരിയായ ഉപയോഗത്തെപ്പറ്റിയും ലിയോ 13-ാമൻ പാപ്പ പറഞ്ഞുവെക്കുന്നുണ്ട്. പരസ്പരം പങ്കുവച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിത മാതൃകയും പാപ്പ അടിവരയിടുന്നു. ദാരിദ്ര്യത്തിന് പോലും മഹത്തരമായ ഒരു നന്മ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ശാശ്വതമായ ആനന്ദം ജീവിതത്തിൽ കണ്ടെത്തുന്നതിന് ദാരിദ്ര്യത്തിന്റെ അരൂപി ജീവിതത്തിൽ പുലർത്തുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഈ അരൂപിയിലാണ് സാഹോദര്യത്തിന്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക. ഐക്യം സാക്ഷാത്കരിക്കുന്നതിനായി ദൈവസ്നേഹം എല്ലാവർക്കും പകരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലിയോ 13-ാമൻ പാപ്പയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്റെ സ്ഥാനാരോഹണ വേളയിലെ വിശുദ്ധ ബലിമധ്യേ ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോബി കാവാലത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കുംപള്ളിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ഡോക്ടർ അലക്സ് ജോർജ്.

0: സ്വാഗതം.
1: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാട്ടുന്നുവെന്നും ഈ വിളി ഒരു മത്സരമോ അല്ലെങ്കിൽ മികച്ചത് തിരഞ്ഞെടുക്കുന്നതോ അല്ല, മറിച്ച് താൻ ആഗ്രഹിച്ചവരെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് നമ്മെ നിരാശപ്പെടുത്താത്ത സ്നേഹത്തിന്റെ അറബ് നാടുകളിൽ ജനതകൾ നൽകിയിട്ടുള്ള രക്തസാക്ഷിത്വത്തിന്റെ ജീവിത സാക്ഷ്യം, പാപ്പ അടിവരിയിട്ട് പറഞ്ഞു. നിരവധി രക്തസാക്ഷികളിൽ ചിലരുടെ പേരുകൾ പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇനി പേരുകൾ അറിയപ്പെടാത്തവരെ ദൈവത്തിന് നന്നായി അറിയാമെന്നും സുവിശേഷത്തോടുള്ള അവരുടെ വിശ്വസ്തത ഏവർക്കും ഒരു മാതൃകയായി ഇന്നും തുടരുന്നുവെ. മരിച്ചവരുടെ കുടുംബങ്ങൾ, പരിക്കേറ്റവർ, രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരോടുള്ള തന്റെ അഗാധമായ അടുപ്പവും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 2 കൊളംബിയൻ പ്രസിഡന്റ് അബെലാർദോ ദില എസ്പ്രിയേലയുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു. വത്തിക്കാൻ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം എടുത്തു പറഞ്ഞത്. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ദുരന്തബാധിത പ്രദേശങ്ങളിലെ അവസ്ഥകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇറ്റലിയിലെ വെനെത്തോ പ്രവിശ്യയിൽ ദയാബദ്ധം നിയമവിധേയമാക്കുന്നു, എതിർപ്പുമായി വെനീസ് പാത്രിയാർക്കീസ്. ഇറ്റലിയുടെ വടക്കുഭാഗത്തുള്ള വെനെത്തോ പ്രവിശ്യയിൽ ഡോക്ടർമാരുടെ സഹായത്തോടെയുള്ള ആത്മഹത്യാ നിയമത്തിന് സെപ്റ്റംബർ മാസം 2 അംഗീകാരം നൽകി. എന്നാൽ പ്രവിശ്യയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെനീസിന്റെ പാത്രിയാർക്കീസ് ആർച്ച് ബിഷപ്പ് ഫ്രാൻചെസ്കോ മൊറാലിയ പ്രസ്താവന നടത്തി. നിയന്ത്രിക്കുവാൻ പ്രയാസകരമായ തകർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന സംസ്കാരവും ആരോഗ്യ സംരക്ഷണ മാതൃകയുമാണ് ഈ നടപടി മുൻപോട്ടു വയ്ക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കൊറിയയിലെ ആഗോള യുവജന സംഗമത്തിന് തെരുവിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് പ്രത്യേക ക്ഷണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങളെ ക്രിസ്തുവിന്റെ വികാരിയോടൊപ്പം ഒരുമിച്ചു ചേർക്കുന്ന ആഗോള യുവജന സംഗമം 2027 ജൂലൈ മാസം ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സെയൂളിൽ നടക്കുന്നു. തദവസരത്തിൽ തെരുവുകളിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് കത്തോലിക്ക സഭ പ്രത്യേകമായ ക്ഷണം നൽകി. കൊറിയയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തെരുവുകുട്ടികൾക്കുമായി ജീവിതം സമർപ്പിച്ച വിൻസെൻസോ ബോർദോയാണ് "ഞാൻ നിങ്ങളെ സെയൂളിൽ കാത്തിരിക്കുന്നു" എന്ന തന്റെ പുതിയ പുസ്തകം വഴിയായി മിഷനറി പ്രവർത്തനവും യുവജന സംഗമവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ വരച്ചുകാട്ടുകയും സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
2: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ രണ്ടാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

വ്യവസായ വിപ്ലവത്തിലൂടെ വന്ന പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഒരു യുഗത്തിന്റെ മുഴുവൻ മാറ്റത്തിന്റെ സമയം എന്നാണ് ഈ പരിവർത്തനം അറിയപ്പെട്ടത്. വൻകിടക്കാരുടെ ഇടയിൽ ചെറുകിടക്കാർ താഴ്ന്നുപോയപ്പോൾ മനുഷ്യകുലത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുന്നതിനായി ലിയോ 13-ാമൻ നൽകിയ ആഹ്വാനം പ്രവാചക ശബ്ദത്തിന്റെ ഗാംഭീര്യം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഈ ഒരു യുഗമാറ്റം ഇന്നും ഒരു യാഥാർത്ഥ്യമായി തുടരുന്നതിനാൽ ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ന് സഭ ഒരു വലിയ യുഗമാറ്റത്തെ അഭിമുഖീകരിക്കുന്ന സത്യം നാം ഉൾക്കൊള്ളേണ്ടതാണ്. സഭയുടെ കാത്തോലിക്ക മാനം ക്രിസ്തുവിന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നുവെങ്കിലും ഓരോ പാപ്പമാരുടെയും ശുശ്രൂഷ കാലഘട്ടം ഏറെ വെല്ലുവിളികളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ലിയോ 14-ാമൻ പാപ്പായുടെ ആദ്യ വാക്കുകളിൽ മുഴങ്ങിക്കേട്ട യുഗമാറ്റം നിർമ്മിത ബുദ്ധിയുടെ ലോകം കൊണ്ടുവന്ന അഭൂതപൂർവമായ മാറ്റങ്ങളാണ്. ശാസ്ത്രത്തിന്റെ ഈ അത്യാധുനികമായ വികാസത്തിൽ മനുഷ്യന്റെ അന്തസ്സ്, നീതി, ജോലി എന്നിവയുടെ സംരക്ഷണത്തിനായുള്ള വെല്ലുവിളികളെ ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം എടുത്തു പറയുകയും തന്റെ ശുശ്രൂഷ മണ്ഡലം ഏതു തരത്തിലായിരിക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. 60

ദശലക്ഷം മരണങ്ങളോടെ 1945 മെയ് 8 അവസാനിച്ച രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതയും പാപ്പ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. 1965 ഐക്യരാഷ്ട്രസഭയിൽ പോൾ ആറാമൻ പാപ്പ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം, ഇനിയൊരിക്കലും യുദ്ധം ചെയ്യരുതേ എന്നത് ലിയോ 14 പാപ്പ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ സാക്ഷി നിർത്തി വീണ്ടും ഓർമ്മപ്പെടുത്തി. ഒരു ക്രൈസ്തവന് തന്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുവാൻ കഴിയില്ലെന്നും മറിച്ച് ഏറ്റവും ദുർബലമായതിൽ നിന്നും അവസാനത്തേതിൽ നിന്നും ആരംഭിച്ച് മനുഷ്യന്റെ സമഗ്രമായ കാഴ്ചപ്പാടിന് മുൻഗണന നൽകണം എന്നുമാണ് ലിയോ 14 പാപ്പായുടെ ആദ്യ സന്ദേശങ്ങളുടെ ഉള്ളടക്കം. ഈ ഒരു സാഹചര്യത്തിലാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുനർവായന നടത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ചാക്രിക ലേഖനത്തിന്റെ രണ്ടാം ഭാഗം പ്രസ്ഥാനങ്ങളുടെ സമന്വയം, പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്ന തലക്കെട്ടിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് നടമാടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കുമെതിരെ ലേഖനത്തിൽ ലിയോ 13 പാപ്പ ഉപയോഗിക്കുന്നു. ഈ ശ്രമങ്ങളിൽ മറ്റുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചാക്രിക ലേഖനം അടിവരയിടുന്നു. യാതൊരു വിവേചനവും കൂടാതെ ഇക്കാര്യത്തിൽ ഏവരെയും ഉൾപ്പെടുത്തണം എന്ന കാര്യവും ലിയോ 13 പാപ്പ എടുത്തു പറയുമ്പോൾ ലിയോ 14 പാപ്പായും തന്റെ പ്രഥമ സന്ദേശത്തിൽ ഇപ്രകാരം യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിനാണ് ആഹ്വാനം നൽകുന്നത്. ഇത്തരത്തിൽ സഭയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ടു വയ്ക്കുന്ന ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങളും ചാക്രിക ലേഖനം എടുത്തു പറയുന്നു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക, കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് ഇതിൽ ആദ്യത്തേത്. ലോകത്തിൽ നിന്നും സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ചിലപ്പോഴെങ്കിലും വൈവിധ്യങ്ങളെപ്പോലും അസമത്വങ്ങൾ എന്ന വിശേഷണം നൽകി പരസ്പരമുള്ള ശത്രുതയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഒരേ ബുദ്ധിശക്തി, ഒരേ ഉത്സാഹം, ആരോഗ്യം, ശക്തി എന്ന് നിർബന്ധം പിടിക്കുക സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവയെ അനിവാര്യമായ വ്യത്യാസങ്ങളെന്നാണ് ലിയോ 13 പാപ്പ വിശേഷിപ്പിക്കുന്നത്. സാമൂഹിക ജീവിതത്തിന് വ്യത്യസ്ത അഭിരുചികളും വ്യത്യസ്ത പദവികളും ആവശ്യമാണ് എന്നതുപോലെ അവയെ നിറവേറ്റുന്നതിനായി വ്യത്യസ്തമായ കഴിവുകളും കഠിനമായ അധ്വാനവും ആവശ്യമാണെന്നും ചാക്രിക ലേഖനം പറഞ്ഞുവെക്കുന്നു. രണ്ടാമത്തെ കാര്യം ഐക്യത്തിന്റെ ആവശ്യകതയാണ്. പരസ്പരം ഇണങ്ങാത്ത ഒരു ദ്വന്ദ്വയുദ്ധം നടത്തുന്നതിനാണ് പലപ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശ്രമിച്ചിരുന്നത്. സമ്പന്നരും തൊഴിലാളി വർഗവും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കാതെ മുൻപോട്ടു പോകുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യം സാധ്യമാക്കിക്കൊണ്ട് എല്ലാവർക്കും അന്തസ്സാർന്ന രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കണം എന്നുള്ളതാണ് ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന ആശയം. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പരസ്പരം യോജിച്ചു പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന്റെ സമഗ്രമായ വളർച്ച കൈവരുന്നു എന്നതുപോലെ ഒന്നിന് മറ്റൊന്നിന്റെ പൂർണമായ സഹകരണം ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. അധ്വാനമില്ലാതെ മൂലധനത്തിനോ, മൂലധനമില്ലാതെ അധ്വാനത്തിനോ നിലനിൽക്കാനാവില്ല എന്ന ചരിത്രപരമായ ആശയവും പാപ്പ എടുത്തു പറയുന്നു. മറ്റൊരു പ്രായോഗിക നിർദ്ദേശം സാമൂഹിക വർഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ സാമൂഹിക വർഗങ്ങൾ ഒരേ ലക്ഷ്യത്തിൽ ഒരുപോലെ യാത്ര ചെയ്യണം എന്നുള്ളത് ഈ ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്നൊരാശയമാണ്. ധനികരെയും തൊഴിലാളി വർഗത്തെയും പരസ്പരം യോജിപ്പിക്കുന്നതിലും യോജിപ്പിലേക്ക് കൊണ്ടുവരുന്നതിലും സഭ നൽകുന്ന പ്രവർത്തനങ്ങളെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ഇന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇരുവരുടെയും പരസ്പരമുള്ള കടമകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനമാണ് ചാക്രിക ലേഖനം നൽകുന്നത്. ഇവിടെ തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രത്യേകമായ കടമകളും അടിവരയിട്ട് പറയുന്നു. ഈ കടമകൾ നീതിയുക്തമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാപ്പ വിവരിക്കുന്നത്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി പൂർണമായും വിശ്വസ്തതയോടെയും ചെയ്യുക, വസ്തുവിന് കേടുപാടുകൾ വരുത്തുകയോ ഉടമസ്ഥരുടെ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തുകയോ ചെയ്യരുത്, ഒരാളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അക്രമാസക്തമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുകയും കലാപമാക്കി അവയെ മാറ്റാതിരിക്കുകയും ചെയ്യുക, വലിയ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അനീതി ചെയ്യുന്നവരുമായി ഇടപഴകാതിരിക്കുക, ഇവയൊക്കെയാണ് തൊഴിലാളികളെന്ന നിലയിൽ ചെയ്യേണ്ടതെന്ന് ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം അടിമത്ത മനോഭാവം ഒഴിവാക്കുക,

ക്രിസ്തീയ സ്വഭാവത്താൽ മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെ ബഹുമാനിക്കുക. സ്വന്തം പ്രവൃത്തിയിലൂടെ സത്യസന്ധമായി ജീവിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുക. ലാഭത്തിനുവേണ്ടി ഒരു വസ്തുവെന്ന മട്ടിൽ തൊഴിലാളികളെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. തൊഴിലാളിക്ക് തന്റെ മതപരമായ കടമകൾ നിറവേറ്റുന്നതിന് മതിയായ സൌകര്യങ്ങൾ നൽകുക. പ്രായത്തിനോ ലിംഗത്തിനോ അനുയോജ്യമല്ലാത്തതോ അയാളുടെ ശക്തിക്ക് ആനുപാതികമല്ലാത്തതോ ആയ ജോലി ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ന്യായമായ പ്രതിഫലം നൽകുക എന്നിങ്ങനെയുള്ള നീതിയുക്തമായ കടമകളാണ് ഒരു മുതലാളി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്നും പാപ്പ പ്രത്യേകം ചാക്രിക ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു. സമൂഹം സഭയെ കാണുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാലും മാതൃകയാലും നയിക്കപ്പെടുന്ന സഭ കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങൾ വെക്കുന്നു എന്നുള്ളത് സമൂഹം അംഗീകരിക്കുന്നൊരു സത്യമാണ്. അതിനാൽ സ്വർഗീയവും ശാശ്വതവുമായ വസ്തുക്കൾക്കുവേണ്ടി ഈ ലോകത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന് ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. അതിനാൽ ഈ ലോകത്തിലെ കഷ്ടതകൾക്ക് ഉന്നതവും മഹനീയവുമായ ഒരു ഭാവി പ്രത്യാശ പാപ്പ നൽകുന്നു. ഈ ലോകത്തിൽ സമ്പത്തിന്റെ ശരിയായ ഉപയോഗത്തെപ്പറ്റിയും ലിയോ 13-ാമൻ പാപ്പ പറഞ്ഞുവെക്കുന്നുണ്ട്. പരസ്പരം പങ്കുവച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിത മാതൃകയും പാപ്പ അടിവരയിടുന്നു. ദാരിദ്ര്യത്തിന് പോലും മഹത്തരമായ ഒരു നന്മ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ശാശ്വതമായ ആനന്ദം ജീവിതത്തിൽ കണ്ടെത്തുന്നതിന് ദാരിദ്ര്യത്തിന്റെ അരൂപി ജീവിതത്തിൽ പുലർത്തുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഈ അരൂപിയിലാണ് സാഹോദര്യത്തിന്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക. ഐക്യം സാക്ഷാത്കരിക്കുന്നതിനായി ദൈവസ്നേഹം എല്ലാവർക്കും പകരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലിയോ 13-ാമൻ പാപ്പയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്റെ സ്ഥാനാരോഹണ വേളയിലെ വിശുദ്ധ ബലിമധ്യേ ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോബി കാവാലത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കുംപള്ളിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ഡോക്ടർ അലക്സ് ജോർജ്.